ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുള്ള നിക്കുൽ കിരണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗത ബതുക്കും.

0: ഹലോ ഹായ് നമസ്കാരം അസ്സലാമു അലൈക്കും കേട്ടോണ്ടുള്ള ഇത് റേഡി സാരംഗ് 107.8 FM ശ്രോത്രങ്ങളെ വൈവിധ്യത്തിൽ ഏകത്തെടോ സാരോടോ തുളുനാടോ എല്ലാ വിഷയത്തിലും കൂടെ ഒരു ഇതിഹാസ പ്രസിദ്ധ ആയിട്ടുണ്ടു കൂടെ നിങ്ങൾക്കെല്ലാവർക്കും കൂടെ ഗുന്തുള്ളങ്കത്തെ ഒരു വിചാരം കൂടെ ഇട്ടിക്കരു തുളുനാടോ പ്രതിയൊരു സമുദായത്തിലും കൂടെ അതിരുതേ ആയോ സംസ്കൃതി ഉണ്ട് കല ഉണ്ട് സമ്പ്രദായങ്ങൾ കൂടെ ഉണ്ട് സോ അതേപോലെ ഞങ്ങളെ ബാരി ജനാംഗത്തിൽ കൂടെ പണ്ടത്തോ ബാരിങ്ങളോ ആചാര വിചാരായിട്ടിക്കു കുടുംബജീവനായിട്ടിക്കു അങ്ങനെ നടപടി ആയിട്ടിക്കു അങ്ങനെ ചോറ് കറി ആയിട്ടിക്കു തെനസായിട്ടിക്കു തുണിമുറി ആയിട്ടിക്കു മങ്ങിലായിട്ടിക്കു സുന്നത്തായിട്ടിക്കു രീതി റിവാജിങ്ങായിട്ടിക്കു അതേപോലെ അങ്ങനെ ബംഗാർ ബസ്തുങ്ങ എടക്കല അകപ്പിത്തൽ കണ്ട കൃഷി ഇങ്ങനത്തോ ഞങ്ങൾ കാണാത്തോ മറന്നോ അതിത്തരമാ അഭ്യസ്യങ്ങൾ കൂടെ ഉണ്ട് സോ ഐസബുലു ഇണ്ടത്തെ ഞങ്ങൾ ടോപ്പിക് അതേ ബേച്ചിര ബാരി സമുദായ പിന്നെ അന്തർ സാംസ്കൃതിക സംബന്ധം ചൊല്ലറങ്കത്തെ ഒരു ടോപ്പിക് കൂടെ സോ ഇതിരകെ സംബന്ധപ്പെട്ടത് ഞങ്ങളൊട്ടിക്ക് മുണ്ടകും ഇണ്ടത്തെ കാര്യക്രമത്തിൽ ഒരു ബിരുദർ കൂടെ ഉണ്ട് സോ ഇയലെ ബൺട്വാല സർക്കാരി പദവി പൂർവ്വ കോളേജിലെ ഉപന്യാസക്ക് കൂടെ ഒക്കു ബാരി ലേഖക്ക് കൂടെ ഒക്കു അവർത്ത ചിന്തക്ക് കൂടെ ഒക്കു ഇയലെ അബ്ദുൾ റസാഖ് അനന്താരി അയാളുടെ പിരിസത്തോട് കൂടെ ഇണ്ടത്തെ ഈ ഒരു കാര്യക്രമത്തെ ആത്മീയമായിട്ട് സ്വാഗതാക്കിണ്ടല്ലേ അസ്സലാമു അലൈക്കും സർ
1: വാലൈക്കും അസ്സലാം
0: എങ്ങനെയുള്ളത് സർ ഈ ബാരി സമുദായത്തോ ഇതിഹാസത്തോ ബഗ്ഗെ ഞങ്ങൾ അവലോകിച്ചു പോയിട്ട് കണ്ടായെങ്കിൽ ഈ സാമാജികമായിട്ടിക്കോ ശൈക്ഷണികമായിട്ടോ സാഹിത്യമായിട്ടോ കൂടെ എത്രമാ പെരവുന്ന ഒരു സമുദായം കൂടെ ആയിത്തിക്കരു ഇപ്പുറത്തേക്ക് ഓരോ ഹെജ്ജ ബേച്ചുകൊണ്ട് ഇപ്പുറത്തേക്ക് ബാരി സമുദായ സാഹിത്യമായിട്ടായിട്ടിക്കു സാമാജികമായിട്ടിക്കു ശൈക്ഷണികമായിട്ടും കൂടെ ഒരു തല്ലെ പ്രഗതി ഹൊന്തിയുണ്ടോ സോ അത് ബെയ്ച്ചെങ്കത്തോ ഓരോ ഹെജ്ജര ബഗ്ഗെ നിങ്ങൾ ചിലരെങ്കിൽ എന്തൊരു ചിലരാണ് സർ
1: ബാരി സമുദായ വിശേഷമായിട്ട് കർണാടകത്തിലുള്ള കരാവളി ഭാഗത്തിലും അതേപോലെ കേരളത്തെ ഉത്തര ഭാഗത്തിലും ഈ ഒരു പ്രദേശത്തിൽ വിശേഷമായിട്ട് ചതുരിട്ടുള്ള എനിക്കത്തെ ഒരു ബാരി ഭാഷിക സമുദായം ധാർമ്മികമായിട്ട് മുസ്ലിം സമുദായമേ അയങ്ങ് മുസ്ലിം സമുദായത്തെ ഉൽഗ ഈ ദേശത്തില് ഉർദു മാതൃഭാഷരെ ആൽമാറുള്ളാറ് നവായത്തി ചൊള്ളേനിക്കത്തെ ഭാഷരെ ആൽമാറുള്ളാറ് കന്നഡ മാതൃഭാഷരെ ആൽമാറുള്ളാറ് അങ്ങനെ ബേരെ ബേരെ രാജ്യത്തേക്ക് പോയപ്പോ അവിടുത്തെ ഒത്തു കൊടുത്തെനിക്കത്തെ ഭാഷരെ മുസ്ലിം സമുദായത്തെ ആൽമാറുള്ളാറ് അയങ്ക ഈ കർണാടകത്തെ കരാവളി മലനാട് അതേപോലെ കേരളത്തെ ഈ ഉത്തര ഭാഗത്തിലുള്ള ആൽമാറ് ബാരി ഭാസ്യര പലക്കപ്പറയുടെ തൊട്ടിട്ടു ഇത് ബാരി സമുദായ ചൊല്ലെനിക്കത്തെ ഒരു പേരിലുണ്ട് ഇവിടുത്തെ ഇതിഹാസ അത് ഞങ്ങളെ സുമാർ 1400 വർഷത്തെ മേളിലെ ഇതിഹാസം ഉണ്ട് ചെന്നിട്ടു ബാരി ഭാഷരെ ബാരി സംസ്കൃതിരെ അധ്യയനാക്കി എനിക്കത്തെ ബഹുതേക്ക് ആൽമാർ ചെന്നുകൊണ്ടുള്ളത് പിന്നെ അത് നേരും ഒക്കും എപ്പ ഈ കടലിന്റെ അപ്പുറത്തെ ഉള്ളനിക്കത്തെ ആൽമാർ ഭാരതത്തേക്ക് വന്നിട്ട് കടലിന്റെ മൂലക്ക കേരള ഭാഗത്തേക്ക് വന്നേങ്ങ അകല മൂലക്ക ഈ കരാവളി ഭാഗത്തേക്ക് വന്നപ്പ ഊടത്തെ തുളു ആയിട്ടിക്കു ഊടത്തെ മലയാളം ആയിട്ടിക്കു അതോ ഊടത്തെ ഉർദുരെ കുറെ ശബ്ദങ്ങായിട്ടിക്കു അറബിക്കരെ കുറെ പദങ്ങായിട്ടിക്കു ഇതെല്ലാം സേരിട്ട് ഒരു പുതിയതായ ബാരി ചൊല്ലനിക്കത്തെ ഒരു ഭാഷരെ കൂടെ അതിനെ മുണ്ടിയോണ്ട് ബന്ധനിക്കത്തെ ഒരു വിശാലമായ സമുദായ ആയിട്ടിക്കറ് ഈ ബാരി സമുദായ ചൊല്ലേത് അത് സുമാർ 1200 വർഷത്തെ മേലിന്റെ ഇതിഹാസമുള്ള എനിക്കത്തെ ഒരു വിശാലമായ ഒരു സമുദായ ആയിട്ടിക്കറ്
0: ഓക്കെ കണ്ടിത്തമായിട്ട് നോക്കുപോയിട്ട് എങ്കിൽ ബാരി ഭാഷയുടെ ബഗ്ഗെ അനേക സംശോധനങ്ങൾ കൂടെ ആയിരുന്നു ഇപ്പോഴത്തെ സംശോധന എല്ലാം കൊറടിയായിരു ആയെങ്കിൽ അതിന്റെ ബഗ്ഗെ സംശോധന ആക്കറ ആൽമാരെ ഇല്ലാണ്ട് കൂടെ ചെല്ല ചൊമ്മലകി ഉള്ളങ്കത്തെ ഒരു പ്രശ്നങ്ങൾ കൂടെ ബാരി ബഹാരി ചൊല്ലറങ്കത്തോ പേരിൽ വന്നര ബാര ചൊല്ലറങ്കത്തോ ഒരു പദത്തിൽ വന്നര ഇങ്ങനെ ബാരി പദത്തെ മൂലത്തെ ബഗ്ഗെ എത്രമാ ചരിത്ര കാരർമാർഗും കൂടെ ഒരു തല്ലെ സഹമത്തെ കൂടെ ഉണ്ട് സോ എന്തൊരു ചിലാർ സർ
1: ഓക്കോ ഇത് നിങ്ങൾ കേട്ടേൽക്കത്തെ പ്രശ്നം കൊറേ ഈ ബാരി ഭാഷരെ സംസ്കൃതിരെ ബഗ്ഗെ അധ്യയന ആക്കിയണക്കത്തെ കൊറേ മേൽത്തിനെ ചർച്ചകൊള്ളപ്പെട്ട എനിക്കത്തെ ഒരു വിഷയം അപ്പൊ ജണ്ട് അഭിപ്രായ മൂന്നാമത്തെ അഭിപ്രായം അവിടെ ഇത്രത്തോളം വന്നത് നാണ് കേട്ടിട്ടില്ല പിന്നെ കണ്ടിട്ടില്ല ജണ്ട് അഭിപ്രായം ഒന്ന് ബഹാർ ബഹാർ ചെന്നെങ്കിൽ അത് കടൽ അർത്ഥത്തണ്ട് എനിക്കത്തെ ആ ശബ്ദത്തെ തൊട്ടിട്ടു ಬ್ಯಾರಿಚೊಳ್ಳದ ಬಂದು ಟಿಕ್ಕು ಚೊಳ್ಳನಿಕೆ ತೋರ ಅಭಿಪ್ರಾಯ.
0: ಓಕೆ.
1: ಜಂಡ ಮತ್ತದ ಉಡೆ ತುಳು ತುಳು ಮೂಲ ಎಂದ್ರೆ ಉಂಡ ಈ ರಾಯತ್ಲು ತುಳುನಾಡ್ಲು. ಬ್ಯಾರಿ ಬೇರ ಆಕ್ರಾಣಿಕೆ ತಾಲ್ಮಾರು ಕಚ್ಚೋಡ ಆಕ್ರಾಣಿಕೆ ತಾಲ್ಮಾರು ಹಂಗ ಬ್ಯಾರಿಂಗ ಚೊಳ್ಳನಿಕೆತ್ತವರು ಪದ ಬಳಕೆ ಆಗಿರೋ ಚೊಳ್ಳೆದು ಅವರು ಬಲಮಾಯ ಅಭಿಪ್ರಾಯ ಉಂಡು. ಅಪ್ಪ ನಂಗಲೆ ಹಿರಿಯ ಚಿಂತಕ ಮಾರು ಉದಾಹರಣೆಗೆ ಬಿ ಎಂ ಇಚಲಂಗೋಡು ಮರ್ಹೂಮ್ ಇಚಲಂಗೋಡು ಸಾಬ್ ಎಂದ್ರೆ ಉಂಡ ಅಯಲ್ ಎಲ್ದೇನಕ್ಕೆ ಬೂಕುರಂ ಕೂಡ ನಂಗೆ ಅಧ್ಯಯನ ಹಾಕಿಯಪ್ಪ ಈ ಜಂಡ ಅಭಿಪ್ರಾಯತ್ನ ಚೊಳ್ಳು ಅಯಲ್ಲಿ ಬರೀ ಸ್ಪಷ್ಟಮಾಯಿಟ್ಟು ಅಯಲ್ಲಿ ಬೂಕುಲು ಚೊಳ್ಳು ಇದು ಜಂಡು ಅಭಿಪ್ರಾಯ ಉಂಡು ಜಂಡು ಕೂಡ ಆಕ್ಸೆಪ್ಟೇಬಲ್ ಅದು ಇದೇ ಒಂದು ಚಂದ ನಂಗೆ ಕರೆಕ್ಟ್ ಆಯ್ತು ಅವ್ರ ಹಠ ಬುಡಿಕೆ ನನಗೆ ಬಿಸಿಲ್ಲ ಆಯಂಗ ಕೊರೆ ಚಿಂತಕ ಮಾರೆ ಅಭಿಪ್ರಾಯದ ಪ್ರಕಾರ ಅವರು ಬಹುಮತ ಅದು ಬ್ಯಾರಿ ಚೊಳ್ಳೆದು ಬೇರ ಚೊಳ್ಳೆ ಶಬ್ದ ತಿಮ್ಮೆ ಬಂದಟಿಕ್ಕು ಚೊಳ್ಳೆ ಅನಿಕೇತನು ಕೂಡ ಅವರು ಏರ ತಾಲ್ಮಾರ ಅಭಿಪ್ರಾಯ ಉಂಟು. ಚೆನ್ನಾಗಿ ಉಡ್ತೆ ಬ್ಯಾರ್ ದಿ ಬರೀ ಬ್ಯಾರಿ ಚೊಳ್ಳೆದಲ್ಲ ಪೆಂಡಿಂಗ್ ಅಲ್ಲೇ ಬ್ಯಾರ್ ದಿ ಚೊಂದಿಟ್ಟು ಚೊಳ್ಳೆ ಅನಿಕೇತು ಅವರು ಶಬ್ದವು ಕೂಡ ಉಡೆ ಚೊಮ್ಮೆ ಬಲಕಾಯ ಅಪ್ಪ ಬೇರ ಹಾಕೊಂಡು ಇನ್ನದು ಅದು ಓಕೆ ಆದ್ರೆ ನಂಗೆ ಅಲ್ಲಗಳೇಗಾವಲ್ಲ ಈ ಸಮುದಾಯತೆ ಅವರು ಪ್ರಧಾನಮಯ ಕಸುಬಾಯಿಟ್ಟು ಕಚ್ಚೋಡ ಚೊಳ್ಳೆದು ಎಲ್ಲ ಮೋತಲು ಎಲ್ಲ ಅದು ಚೆರಿಯದಾಯಿಟ್ಟಿಕ್ಕು ಬಿಲಿಯದಾಯಿಟ್ಟಿಕ್ಕು ಕಪ್ಪಲ್ಲು ಅಪ್ಪರ್ತೆ ಕಡಲ್ಡೆ ಇಪ್ಪರ್ತಿಗೆ ಬಂದ್ರೆದೂ ಕೂಡ ಕಚ್ಚಿಡತ್ತೆ ಉದ್ದೇಶದಲ್ಲಿ. ಅಪ್ಪ ಆ ಅವ್ರ ಕಾರಣತ್ತಲಾಯ್ಟ್ ತುಳುರೆ ಆ ಮೂಲತ್ತೆ ಬೇರ ಅದು ಆಕ್ರಾಣಿಕೆ ತಂಗ ಬ್ಯಾರಿಂಗ ಚುಳ್ಳಿಕೆ ತೋರ್ ಶಬ್ದ ಬಂದ್ರೆ ಚುಳ್ಳೆದು ಅವ್ರಿಗೆ ಬಾರಿ ಗಟ್ಟಿಯಾಯ ಪಿನ್ನೆ ಬಲಮಾಯ ಅಭಿಪ್ರಾಯ ಟೀಕ್ರಿ. ಸೊ ಈ ರೂಪದಲ್ಲಿ ಚಿಂತಕ ಮಾರದು ಪಿನ್ನೆ ನಂಗ ಬೇರೆ ಬೇರೆ ರೂಪದಲ್ಲಿ ಕೋನತ್ತಲ್ಲಿ ಅಧ್ಯಯನ ಹಾಕಿಪ್ಪ ಕೂಡ ನಂಗೆ ಕಂಡು ಬಂಡಿಕೆ ಇವರ ಅಭಿಪ್ರಾಯ ಉಂಡು. ಅದು ಜಂಡು ಉಂಡು ಜಂಡರ ನಂಗೆ ನಿರಾಕರಣೆ ಹಾಕೋಗಲ್ಲೇ ಹ್ಯಾಂಗ ಇದ್ದಲ್ಲಿ ಬಲಮಾಯ ಅಭಿಪ್ರಾಯ ಟೀಕ್ರಿ ಚುಳ್ಳೆದು.
0: ಯಶೋತ್ರಗಳೇ ಕೇಟೊಂಡುಲ್ಲಾರು ಇದು ರೇಡಿ ಸಾರಂಗುನ್ 07.8 FM ಇದೆ ರಂಗ್ ರಂಗ್ರು ಜೀವನ ಮೈಕಲ್ ತಬಲಕ ಕಾರ್ಯಕ್ರಮದ ಪಾಡೋರ್ಕ ಎಲ್ಲರಿಗೂ ಸ್ವಾಗತ ಹಾಕೊಂಡು ಸ್ವಾದಪರಿಮೆ ಶ್ರೋತೃಗಳೇ ಇಂಡತ್ತೆ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ನಂಗಳೊಟ್ಟಿಗೆ ಬ್ಯಾರಿ ಲೇಖಕ ಶಿಕ್ಷಕ ಅದೇಪೊಲಮೆ ಚಿಂತಕ ಆಯಿಟುಲ್ಲೋ ಅಬ್ದುಲ್ ರಜಾಕ್ ಅನಂತಾಡಿ ಕೂಡ ಉಂಡು. ನಂಗೆ ಬ್ಯಾರಿ ಸಮುದಾಯ ಪಿನ್ನೆ ಅಂತರ್ ಸಾಂಸ್ಕೃತಿಕ ಸಂಬಂಧ ಇದಕ್ಕೆ ಸಂಬಂಧಪಟ್ಟದ್ದು ಅನೇಕ ವಿಚಾರಂಗ ಕೂಡ ಅದರ ಬಿಸಿಯಂಗ ಕೂಡ ನಂಗೆ ಮುಂಡಿಯುಂಟು ಬಂದು ಹೊಂಟಿದ್ದೆ. ಸೊ ಅದೇಪೊಲಮೆ ಸರ್ ನಿಂಗನ್ನು ಪುಡ ನಂಗೆ ಬ್ಯಾರಿ ಚೊಲ್ರೋ ಆ ಪದತ್ತು ಮೂಲತ ಬಗ್ಗೆ ನಂಗೆ ಪಲ್ಕವರ್ನಿ ಉಂಟು ಬಂದೆ. ಸೊ ಅದ್ರಲ್ಲಿ ನಿಂಗೆ ಬ್ಯಾರಿ ಚೊಲ್ರದ್ದು ಬ್ಯಾರ ಚೊಲ್ರವರು ಪದತ್ತಲ್ಲಿ ಬಂದರೆ ಇಟ್ಟಿಕೊಂಡು ಚೊಲ್ರಂಗೆ ತರೋ ವಿಚಾರಂಗ ಕೂಡ ನಿಂಗೆ ಪ್ರಸ್ತಾಪ ಹಾಕ್ಯಾರ ಕೂಡ ಇತಿಹಾಸತೆ ಪರಿಗಣಿಸಿ ಅಂತ ಹೆಂಗು ಅವ್ರು 95% ಇರತ್ತರೆ ಬ್ಯಾರಿಂಗ ಕಚ್ಚೋಡತ್ತಲೇ ಇನ್ನಾರು ಕೂಡ ಉಲ್ಲೇಖಂಡು. ಸೊ ಇದರ ಬಗ್ಗೆ
1: ಇದು ನಂಗಲೆ ಮೂಲ ಕಸುಬುಂಟೆ ಚೊಲ್ಲ ಅದು ಕಚ್ಚೋಡ ಇನ್ನೆ ಕೃಷಿಲಿ ಕಾರ್ಮಿಕ ಮಾರಾಯ್ಟು ಸ್ವರಗಾರಾಯ್ಟು ಸ್ವರಾಕರಣಿಕೆತ್ತದೆ ಎಡಕಲು ಕೊಡಕಲು ಚೊಂದಿಟ್ಟು ಅವರು ಭಾರಿ ಜನಪ್ರಿಯಮಯ ಜೋಡಿ ಪದ ನಂಗಲೆ ಬ್ಯಾರಿ ಭಾಷೆಯಲ್ಲಿ ಉಂಡು ಎಡಕಲು ಕೊಡಕಲ್
0: ಎಡಕಲು ಕೊಡಕಲ್
1: ಅದು ನಂಗಲೆ ಈ ಸಂಸ್ಕೃತಿ ಅವರು ಪ್ರತಿಬಿಂಬತ್ತೆ ಅವ್ರ ಪದ ಅದು ಎಡಕಲು ಕೊಡಕಲು ಚೊಂದ ಈ ಸಮುದಾಯ ಎತ್ತರಮ ವರ್ಷತ್ವಲ್ಲ ಎತ್ತರಮ ಶತಮಾನದ ಕಾಲ ಬೇರೆ ಬೇರೆ ವರ್ಗತ್ತೆ ಕೃಷಿ ಉಲ್ಲೆನಿಕೆತ್ತೆ ಭೂಮಿ ಉಲ್ಲೆನಿಕೆತ್ತೆ ಆಲ್ಮಾರೊಟ್ಟಿಗೆ ನೈಚಿಟ್ಟು ಬೇರ್ಪುರ ಎಡ್ತಿಟ್ಟು ಅಂಗನೆ ಮೆಹನತ್ ಬಂದಿಟ್ಟು ತಂಡೆ ಪಸೀರೆ ತಣಿಚೆನಿಕೆತ್ತೆ ಅವರು ಸಮುದಾಯ ಅರ್ಥಾತ್ ಈ ಸಮುದಾಯತ್ಗೆ ಅವರು ಪೇರ್ಲು ಚೊಲ್ಲು ಚೊಂದ ಅವ್ರು ಶ್ರಮಜೀವಿ ಅಂತ ನಂಗೆ ಕನ್ನಡದಲ್ಲಿ ಚೊಲ್ಲ ಶ್ರಮಜೀವಿ ಚೊಳ್ಳೆಯವ್ರ ಪದ ಎಂದ್ರೆ ನಂಗೆ ಬಳಕೆ ಆಕ್ರಮ ಅದು ಈ ಬ್ಯಾರಿ ಸಮುದಾಯತ್ಗೆ ಭಾರಿ ಸೂಟ ಎನಿಕೆತ್ತೆ ಅವ್ರ ಪದ ಇಟ್ಟಿಕ್ರಿ ಶ್ರಮ ಅದು ಬ್ಯಾರಿ ಸಮುದಾಯತೆ ಅವರು ಮೆಹನತ್ ಅಂತಂದ್ರೆ ನಂಗೆ ಚಂದ ಮನ್ನ ಅದು ಹಂಗಲೇ ಬದುಕುರೇ ಅವಿಭಾಜ್ಯಮಯ ಅಂಗಮಾಯಿಟ್ಟುಂಡು ಜೀವನತೆ ಅವಿಭಾಜ್ಯಮಯ ಅಂಗ ಅದರೊಟ್ಟಿಗೆ ಕಚ್ಚೋಡ ಕಚ್ಚೋಡ ಚಂದಂಗೆ ಭಾರಿ ತಳಮಟ್ಟತ್ತೆ ಅದು ಬೀದಿಲಿ ಬೀದಿ ಬದಿ ವ್ಯಾಪಾರಸ್ಥರುಂಟು ನಂಗೆ ಎಂದ್ರೆ ಚೊಳ್ಳಮ್ಮ ಹಂಗಂತೆ ಕಚ್ಚೋಡತ್ತೆ ತೊಟ್ಟುಟ್ಟು ವಲಸೆ ವ್ಯಾಪಾರ ಅಂಟು ಒಂದು ವಲಸೆ ವ್ಯಾಪಾರ ಚಂದ ಇಂಡು ಊಡ ಕಚ್ಚೋಡ ಹಾಕ್ರಾರ ಹಂಗ ಏನೋ ರಾಯನೂರು ಕಚ್ಚೋಡ ಒಟ್ಟು ಎತ್ತರಮ ದೂರತ್ತಿಗೆ ಕಿಲೋಮೀಟರ್ 100 kilometers ದೂರತ್ತಿಗೆ ಪೋಯ್ಟು ಕೂಡ ಏದವರು ಉರುಸ ಅವರು ಉತ್ಸವಮ ಎಂದ್ರೆ ಉಂಡ ಹಂಗಂತೆ ಜಾಗಲು ಕೂಡ ಪೋಯ್ಟು ಪೊರ್ತೊಂಡು ಪೋಯ್ಟು ಕಚ್ಚೋಡ ಹಾಕಿಟ್ಟು ಮೆಹನತ್ ಬಂಡಣಿಕೆತ್ತೆ ಅವರು ಸಮುದಾಯ ಇಟ್ಟಿಕ್ರಿ ಈ ಬ್ಯಾರಿ ಸಮುದಾಯ. ಅಪ್ಪ ಬೇರ ತುಳುಡೆ ಬೇರ ಅಥವಾ ನಂಗಲೆ ಬ್ಯಾರಿರೆ ಕಚ್ಚೋಡ ಅಥವಾ ಬಾಣ್ಯ ಅಥವಾ ಕನ್ನಡತೆ ನಂಗಲೆ ವ್ಯಾಪಾರ ಅದು ಈ ಬ್ಯಾರಿ ಸಮುದಾಯತ್ತೆ ಜೀವನತ್ತೆ ಪ್ರತ್ಯೇಕ ಹಾಕೋಕು ಸಾಧ್ಯ ಇಲ್ಲ ತನಿಖೆತ್ತೆ ಅವರು ಆಗಲೆ ಜೀವನ ನಿರ್ವಹಣೆ ಅವರು ಪ್ರಧಾನಮಯ ಅಂಗೈಟಿಕ್ ಹಾಗೆ ಇಟ್ಟು ಈ ಸಮುದಾಯತ್ತೆ ಶ್ರಮಜೀವಿ ಸಮುದಾಯ ಚಂದಂಗು ಕೂಡ ಬಾರಿ ನಲ್ಲದಯವರು ಅರ್ಥ ಬಂಡಣಿಕೆತ್ತೆ ಅವರು ಪದ ಇಟ್ಟಿಕ್ರು.
0: ಓಕೆ, ಬಾರಿ ಅವರು ನಲ್ಲ ರೂಪದಲ್ಲಿ ಕೂಡ ಆದರೆ ವಿಚಾರಂಗ ಕೂಡ ಚೆನ್ನಾರೆ. ಸೊ ಅದೇ ಫಲ ಮೇಲೆ ನೋಕೋ ಪಾಯಿಂಟ್ ಕನ್ನಡ ಹೆಂಗೆ ಬ್ಯಾರಿಂಗಲ್ಲಿ

0: നങ്ങൾ ഓദ്യോണ്ട് പോയെങ്കിൽ ഇങ്ങനത്തെ കുറേ നല്ല നല്ലതായ ചിത്രണ കിട്ടു. റാണി അബ്ബക്കറെ ചരിത്ര നങ്ങൾ ഓദ്യെങ്കിൽ റാണി അബ്ബക്കറെ അറമനരെ ചുത്തുമുത്തുള്ളു അയ്മാ തെങ്ങരെ തേങ്ങര കച്ചവടാക്കി ഉണ്ടിന്ത് തോണിൽ അയ്മാ പർത്ത് റായത്തക്ക് തുറച്ചിട്ട് ഈ തേങ്ങര തുറച്ചിട്ട് കച്ചവടത്താക്കി ഉണ്ടിന്ത് കടത്തി ഉണ്ടിന്ത്. അപ്പം അയ്മക്ക് ബലകൈ ബണ്ടമാരെ പോലെ ഇടത്തുക്കും ബലത്തുക്കും വിശ്വാസത്താൽമാരായിട്ട് ഇത്രമാ ബാരിങ് അയ്മരെ അരമനയിലും സേനയിലും സ്വറാക്കി ഉണ്ടിന്നാർ ഭാരി വിശ്വാസം. അപ്പൊ അയ്മരെ ചരിത്രം അങ്ങ് ഓതിയപ്പ അയ്മരെ ബണ്ടമാരായിട്ടും സൈനികമാരായിട്ടേക്കും അങ്ങനെ കൃഷിയില് തുടക്കി എനിക്ക് താൽമാരായിട്ടേക്കും കൊറേ ചുമ ബാരിങ്ങിലെ പേരെല്ലാം ഞങ്ങൾ കേക്കരു. അപ്പൊ ഞങ്ങ കൃഷിയിലെ ഭൂമാലിക്കമാരായിട്ട് ഇന്നെ കൊറോടിന്നെങ്കും കൃഷിയിലെ ഒട്ടിക്കെ നേരനേര സംബന്ധം ഒന്ന് എനിക്ക് താൽമാർ അഥവാ എന്നൊരു രൂപത്തിൽ നിങ്ങൾ നോക്കിയെങ്കിൽ കൃഷി ആരാക്കറ ആ മനുഷ്യരെ മുട്ട പോയിട്ട് അവൻ എന്തിര ബലഞ്ഞീര അത് ബാലായിട്ടിക്കു തേങ്ങയായിട്ടിക്കു മാങ്ങയായിട്ടിക്കു ബാലയുടെ ഇലയായിട്ടിക്കു നെല്ലായിട്ടിക്കു അഥവാ ഇപ്പത്തക്ക് ഇപ്പുറത്തേക്ക് അടക്കെ അടക്കെ ചൊല്ലി ഭാര്യ ഒരു ഇതിഹാസമില്ല എനിക്ക് അത് ഇപ്പുറത്തേക്ക് നിങ്ങളിൽ വന്നത് അതിലായിട്ടിക്കു ഉണ്ട് എടുത്തോണ്ടുല്ലാറ് അത് ബാരി സമുദായ അത്ര കൊടുത്തോണ്ടുല്ലാറ് ബാരി സമുദായ ആ വിശ്വാസ കച്ചവട ചെന്നെങ്കിൽ വിശ്വാസ പ്രാമാണികത്തെ അത് ഇന്ന് സബുലു എത്രമോ ആൽമാർ കണ്ടത്യവും തോട്ടത്യവും അവൻ്റെ വശത്തേക്ക് വിട്ടുപോയി എനിക്ക് എത്രമോ ഉദാഹരണം ഇണ്ടും കൂടെ അല്ലിലുണ്ടോ ആ ബാരേക്ക് കൊടുത്തെങ്കിൽ അവന് ചന്ദ്രെ നോക്കുക ദ്രോഹ ആക്കല്ലേ നക്ക് മോശം ആക്കല്ലേ ചൊല്ലി എനിക്കത്തെ അവർ പ്രാമാണിക നിഷ്ഠ ഉണ്ടല്ലേ അത് ഈ നിലത്തിൽ തുളുനാട്ടിലെ നിലത്തിൽ ഭാരി ശതമാനത്തെ മുന്നൊല്ലിപ്പുറമേ ബന്നിര് അങ്ങനത്തെ നിഷ്ഠാവന്ത സമുദായമായിട്ട് ഈ ബാരി സമുദായം. അപ്പൊ ഞങ്ങളെ സഹോദര സമുദായത്തിക്കും ബാരി സമുദായത്തിക്കും തുളുവർക്കും ബാരിങ്ങും എടുക്കൽ കൊടുക്കൽ ചൊമ്മത്ത് അത് ഇല്ലാണ്ടേ ജീവനമേ ഇല്ലേ അത് ഇല്ലെങ്കിൽ ജീവന ചക്ര അത് ഒരു ഗരവും കൂടെ മുന്നിൽ പോകും സാധ്യല്ല ചൊല്ല എനിക്കത്തെ ഒരു അവസ്ഥ ഞങ്ങളിൽ ഇന്ത് അത് ഇപ്പോഴും ഉണ്ട് എന്ന് മുന്നോലും കൂടെ ഇക്കൊന്നു.
1: ഓക്കെ ഒരു കോളർ കൂടെ ഉണ്ട് ആരണ്ട് കേക്കുക. ഹലോ
2: ഹലോ
1: ഹലോ
2: വേണൂർ എച്ച് മുഹമ്മദ്.
1: വേണൂർ എച്ച് മുഹമ്മദ് സാർ ചൊല്ലൂ.
2: ധാർമ്മിക വിദ്യാഭ്യാസം മാത്ര ഈ ലൗകിക വിദ്യാഭ്യാസത്തിൽ അപ്പ ചിന്തന ആക്കിട്ടില്ലേ അതൊന്നു. പിന്നെന്താ ചെന്നെങ്കിൽ ഞങ്ങളങ്ങ ഈ കൃഷിക്ക് അത്ര ഉത്തേജനം കൊടുക്കില്ല ഈ കൊടുത്തില്ലെങ്കിൽ നല്ല ഇന്നല്ലേ നിങ്ങൾ അഭിപ്രായം എങ്ങനെ ഇന്ന്
1: മുന്നൽകായെങ്കിൽ നല്ല പ്രശ്ന
0: സഹോദര സമുദായ ഈ ഒപ്രസ്ഡ് ക്ലാസ് ആൻഡ് ഡിപ്രസ്ഡ് ക്ലാസ് ഉണ്ട് 1988 ഇസവിലെ പറഞ്ഞ എനിക്കെത്തെ നവംബർ 12

0: എം ബി അബ്ദുൾ റഹ്മാൻ സാബ് ചുള്ളെ ആള് അധ്യക്ഷായ സന്ദർഭത്തിൽ കുറച്ചാകെ ഇതിലെ ഒരു പരിചയാക്കിയറ ഇങ്ങനത്തെ ജനപദം നിങ്ങച്ചൊന്ന് എനിക്ക് ഇങ്ങനത്തെ കൊറേ കലിരെ മക്കാക്കിട്ടിന്നാറ് ഭാരി നല്ല പ്രതിക്രിയ ബന്നിട്ടിന്ത് ഇപ്പൊ നാണു നിപ്പട്ടി ചെന്നപ്പല്ലേ ഇതിലെ ഇപ്പൊ നങ്ങാതിര ആക്കില്ല അഥവാ ഒരു എൽത്ത് രൂപത്തില ദാഖലീകരണം ആക്കില്ല ഏനൊരു കാലത്തില് ഞങ്ങളെ നന്തരത്തിൽ ഈ മനുഷ്യന്മാർക്ക് ഇത് എങ്ങനെ കലിക്കരണ്ടെ ഗൊന്തിക്കല്ലേ ഉദാഹരണക്ക് ഇപ്പൊ താലിമു ചുള്ളതായിട്ടിക്കു ദഫ് ചുള്ളതായിട്ടിക്കു അത് തെല്ല അസ്തിത്വത്തിൽ ഇന്ന സബുലു അതെ പടിപ്പാട്ടർ എനിക്ക് താല ഇന്ന സബുലു അഭിപ്രായമുണ്ട്
1: ഇങ്ങനത്തെ ഒരു പ്രയത്നം ആക്കിണ്ടായും ഭാരി ഭാരി നല്ലത്
0: ഭാരി നല്ല
1: സോ അതേപോലെ ബാരിങ്
0: ഏതേ റായത്തക്ക് പോയപ്പോ നാൻ ഇങ്ങനെ ഒരു പുതിയ പുതിയ റായത്തക്ക് പോയപ്പോ പുതിയ പുതിയ ആൾമാർ കിട്ടിയപ്പോ അതൊരു കാർമ്മികായിട്ടേക്ക് ഒരു അങ്ങനത്തെ ഒരു ആഹാര പദ്ധതിയും ചട്ടത്തൂണിയും ഇട്ടുകൊണ്ട് വന്ന എനിക്കത്തെ ഒരു സമുദായം ഭാരി ചന്ത ഒരു വർണ്ണ രഞ്ജിത്താണ്ട് ഒരു പദം നിങ്ങൾ കേട്ടിരിക്കും അല്ലെ കളർഫുൾ ഉണ്ട് ഇംഗ്ലീഷിൽ വെച്ചുള്ളത് അത് അങ്ങനത്തെ ഒരു ഹിന്നലെ നിങ്ങൾ ഗുണ്ടു നിങ്ങളെ ആ തെനസിറെ സ്വാദ് നിങ്ങൾക്ക് നാ ഈ ഒരു അവകാശത്തെ വിളക്കാക്കിയിട്ട് ചൊല്ലണം ചെന്നെങ്കിൽ ഒരു പുൽപ്പൂച്ചുള്ള ഒരു ശബ്ദമുണ്ട് തുള്ളൽ പിന്നെ ബാരിയിൽ നിങ്ങളെ ഈ സംവാദത്തെ കേട്ടോണ്ടല്ലോ എനിക്ക് മസ്ത് തുള്ളു പിന്നെ ബാരി ആൾമാർ ഇപ്പൊ കേട്ടോണ്ടിരിക്കുവാനുണ്ട് ഞാൻ വിശ്വസിച്ചേ പുൽപ്പൂച്ചൊന്നിലെ ഒരു ശബ്ദമുണ്ട് ഇപ്പത്തെ പുതിയ മക്ക ഇംഗ്ലീഷ് മീഡിയം പോണ്ട് എനിക്ക് മക്കളിൽ പുൽപ്പൂച്ചൊന്നെങ്കിൽ എന്തിനുണ്ട് അങ്ങ് പിടിയില്ലേ ടേസ്റ്റ് ഉണ്ട് മാത്രം കൊന്തു ടേസ്റ്റ് ചെന്നെങ്കിൽ രുചി അതൊക്കെ നങ്ങ ബാരിൽ ചൊല്ല സ്വാദ് ചെന്നിട്ടു പുൽപ്പുണ്ടൊന്നുണ്ട് പുൽപ്പുൽ പിന്നെ ഒരു പിന്നെ ഒരു പദമുണ്ട് ബാരിൽ കൊടക്കനെ ഉണ്ട് അത് തുള്ളലുണ്ട് ഞങ്ങളെ ബാരിലുണ്ട് ഇതക്ക് ഞങ്ങൾ ഇംഗ്ലീഷിലെ ശബ്ദകോശത്തിൽ പോയെങ്കിൽ ഞങ്ങൾക്ക് ഇതെല്ലാം കിട്ടാത്ത എനിക്കത്തെ പദങ്ങായിട്ടേക്കര് അപ്പൊ പുൽപ്പൂച്ചെന്നെങ്കിൽ എന്തേ രുചിക്ക് പുൽപ്പുകുള്ള വ്യത്യാസം എന്തേ കൊടക്കനകും പുൽപ്പുകുള്ള വ്യത്യാസം എന്തേ ചെന്നെങ്കിൽ അത് ഭാരി ഒരു ഗണ്ടഘട്ടിലെ ഞങ്ങൾ മുണ്ടരണിക്കത്തെ വിസയാ അപ്പൊ ഞങ്ങൾ ഒരു ജ്യൂസിലെ ഒരുത്ത കൊടുത്തിട്ട് ഇത് പുൽപ്പായിര ഇത് കൊടക്കനുണ്ടാണ്ട് കേട്ടെങ്കിൽ അവനക്ക് ഉത്തര തരണക്ക് സാധ്യ ആവല്ലേ അപ്പൊ ബാരിങ്ങലതേ കൊറേ കറിയുണ്ട് ബാരിങ്ങലതേ കൊറേ തെനസ് ബഗുണ്ട് തുളു ആൾമാരതും കൊറേ തെനസ് ബഗ് ബേരമേ ഉണ്ട് ഇതിരെ കൊടുത്തിട്ട് അവൻ അതിരെ സുവാദര എടുത്തപ്പ നങ്ങ കേക്ക ഇതിരെ പുൽപ്പു എങ്ങനെയുണ്ടോ അവൻ ചൊല്ല ഇത് ഭാരി പുൽപ്പായിരുന്നുണ്ട് പിന്നൊക്കെ ചൊല്ല ഇത് ഭാരി കൊടക്കേനായിരു ചൊല്ല അപ്പ ഇത് നെയ്ച്ചോർക്ക് നങ്ങ കൊടക്കേനെ ചൊല്ല ശബ്ദത്തെ വിളക്കിയാക്കിയെങ്കിൽ അത് ഒരുത്തര ബേരമ ഹാസ്യമയമായ ഒരു പ്രസംഗമായിട്ട് ആവും അങ്ങനത്തെ ഒരു ആഹാരം ഇവിടെ ബന്ദർ ഈ ബാരി സമുദായത്തിൽ അത് പോലെ ഓട് പോലെ ചൊല്ല നെയ്യപ്പ ചൊല്ല ഗുലിയപ്പൺ ചൊല്ല ഇടിയപ്പൺ ചൊല്ല ഇങ്ങനത്തെ ഓട് പത്തിരണ്ട് ചൊല്ല അല്ല ഇങ്ങനത്തെ കുറെ നെയ് പത്തിരണ്ട് ചൊല്ല ഇങ്ങനത്തെ കുറെ ആഹാര പദ്ധതി ഉണ്ട് മുന്നല്ലു കഷ്ടകാലത്തിൽ നെയ് പത്തിരങ്ങ ആക്കുക സാധ്യമായിട്ടില്ലെങ്കും അങ്ങ് കാലി കയ്യിൽ പരത്തിട്ട് വെച്ച് എനിക്ക് ഓട് പത്തിരുണ്ടല്ലേ പിന്നെ അരി പത്തിരുണ്ടല്ലേ ഇതുവേ ഒരു ഭാരി വലിയ ശ്രേഷ്ഠമായ ആഹാരമായിട്ട്
1: ഹലോ
2: ഹലോ നമസ്തേ ഹലോ
1: നമസ്തേ ജയപ്രകാശ്
2: നമസ്തേ ധാർമ്മികവാഗ್യ ಈ ಹಿಂದೆ ಸರ್ವರಿಗೂ ಸರಕಾರಿ ಶಾಲೆ ಅಲ್ಲಿ ಸೌಹಾರ್ದತೆ ಇತ್ತು ಬೇರೆ ಬೇರೆ ರೀತಿಯಿಂದ ಅಂತದ್ದೊಂದು ಒಳ್ಳೆ ವ್ಯವಸ್ಥೆ ಒಳ್ಳೇದಿತ್ತು ಇವತ್ತು ಬದಲಾಗಿದೆ ಮತ್ತು ಈಗ ಕೂಡ ಇನ್ನು ಕೂಡ ಆ ರೀತಿಯ ಸರಕಾರಿ ಶಾಲೆ ಸರ್ವರಿಗೂ ಅಂತೇಳಿ ಬಂದ್ರೆ ಸರಿ ಆಗ್ಬಹುದಾ ಕೆಲವೊಂದು ರಾಜ್ಯದಲ್ಲಿ ಈ ರೀತಿ ಆಗ್ತಾ ಇದೆ ಸರಕಾರಿ ಶಾಲೆ ಹೆಚ್ಚಿನ 90% ಸರಕಾರಿ ಶಾಲೆ ಇದೆ ಈಗ ಕೂಡ ಹೊಸತಾಗಿ ಓಪನ್ ಆಗಿದೆ ಈ ಬಗ್ಗೆ ಏನ್ ಹೇಳ್ತೀರಿ ಸರ್ ನಾನು ರೇಡಿಯೋದಲ್ಲಿ ಕೇಳ್ತೇನೆ ನಿಮ್ಮ ಉತ್ತರವನ್ನು
1: ಧನ್ಯವಾದಗಳು
0: ಸರಿ ಸರ್ ಜಯಪ್ರಕಾಶ್ ಅವರೇ ನಿಮ್ಮ ಪ್ರಶ್ನೆಗಳು ಬಾರಿ ಕಾಳಜಿಯಿಂದ ಕೂಡಿರ್ತಕ್ಕಂಥದ್ದು ಅಂತೇಳಿ ನಾನು ಭಾವಿಸಿದ್ದೇನೆ ಬಹುಶಃ ನಾನು ಬ್ಯಾರಿ ಭಾಷೆಯಲ್ಲಿ ಕಾರ್ಯಕ್ರಮ ನಡೀತಾ ಇದ್ರು ಕೂಡ ನಿರೂಪಕರ ಅನುಮತಿಯನ್ನು ಪಡ್ಕೊಂಡು ಅವರಿಗೆ ಕನ್ನಡದಲ್ಲಿ ನಾನು ಉತ್ತರಿಸಬಹುದು ಸರಿ ಅವರು ಹೇಳಿದಂಥ ಪ್ರಶ್ನೆ ಭಾರಿ ಕಾಳಜಿ ಮತ್ತು ಗಂಭೀರವಾದ್ದು ಸರ್ಕಾರಿ ಶಾಲೆಗಳು ಅಂತ ಹೇಳಿದರೆ ಅದೊಂದು ಆಡುಂಬೋಲ ಅಂತೇಳಿ ಕರಿತೇವೆ ನಾವು ಸರ್ಕಾರಿ ಶಾಲೆಗಳಿಗೆ ಅದರದೇ ಆದಂಥ ಇತಿಹಾಸ ಮತ್ತು ಸಾಮರಸ್ಯದ ಒಂದು ದೊಡ್ಡ ಪರಂಪರೆ ಸರ್ಕಾರಿ ಶಾಲೆಗಳಿಂದ ನಡ್ಕೊಂಡು ಬಂದಿದೆ ನಮ್ಮಂಥ ಬಡವರು ಜನಸಾಮಾನ್ಯರು ಎಲ್ಲರಿಗೂ ಕೂಡ

0: ഇടത്തിൽ പോയിട്ട് നാളെ നല്ല നെല്ല് ഇങ്ങനെ എടുത്തോണ്ട് വന്നിട്ട് അകത്ത് കെട്ടരുത്, അവിടെ തരക്കാരി കറിയാക്കിട്ടുണ്ട് ഒരു ചന്തത്തില കജേറെ ചോറ് ഇങ്ങനെ ഉണ്ണുരത്, എല്ലാരും ഒട്ടിങ്ങനെ ഉണ്ണുരത്, ഇങ്ങനത്തെ ഒരു കൊസിര നാല് വർഷം ലെങ്ത്ത്.
1: അങ്ങനെ
0: മനുഷ്യ ഭാരി കഷ്ടത്തിൽ നിന്നിട്ട് വർഷപൂർത്തി കഷ്ടത്തിൽ നിന്നിട്ട് ബേജാറിൽ നിന്നിട്ട് ആ കണ്ടത്തിൽ ഒരു ഫസൽ വന്നിട്ട് കൊയ്ഡാണ് മുന്നോലു അതെ എടുത്തിട്ട് അതൊരു ഒരു ഗൗരവ ശ്രേണിക്കെത്തി ഒരു ആചരണ ആയിട്ട് അതെ ഉടുത്ത് തുളുനാട് ആൽമാർ ആക്കിക്കൊണ്ടിരുന്നാറ് അതെ ബാരിങ്ങും കൂടെ അനുകരണ ആക്കാനിക്കത്തു. മാത്രല്ല കണ്ട ഇന്നേനക്കത്തെ ബാരിങ്ങും കൂടെ അതെ ഭാരി ഗൗരവത്തോടെ കൂടി നോക്കിക്കൊണ്ടിരുന്നാറ് ചെന്നെങ്കിൽ ആഹാരത്തെ മേലുള്ള പിരിസ ആഹാരത്തിന് മേലുള്ള ഗൗരവ ബാരിങ്ങ ഒരു ചോറ് ഇങ്ങനെ നിലത്തിൽ ചവിട്ടല്ലെന്ന് ചൊല്ല എനിക്ക് ഇത്തൊരു ചോറ് ഇന്നു കൂടെ ഒരു ചോറ് നിലത്തിലിട്ടിട്ട് മക്കം ഇത്ത് ചവിട്ടിങ് അത് വലിയൊരു അപരാധം
1: എനിക്ക്
0: ഗൗരവം പഠിച്ചോന്ന് തന്റെ റിസ്ക് ഉണ്ടല്ലേ അതിനെ നിങ്ങൾ ഗൗരവിക്കണം പിന്നെ ആദരിക്കണം. അതേപോലെ നിങ്ങൾ ഒരു പ്രശ്നം കേട്ടാറ്
1: അതേപോലെ
0: ചട്ടത്തുനി
1: ചട്ടത്തുണി ഉടുക്കെ തുടങ്ങിയത്
0: ഓക്കെ ചട്ടത്തുണ്ടെ പറ്റി നമ്മൾ ജണ്ട് പലക്കെ ചൊല്ലാനോ ചെന്നെ കാര്യക്രമ തീരാണ മുന്നല
1: ചൊല്ലില്ലെങ്കിൽ മുണ്ട് ഒരു തുവാല് കണ്ടുവന്നുണ്ട്
0: ഒരു ഹിരിയാൽമാർ ഒരു മുണ്ടാസ് തലയ്ക്ക് ഒരു മുണ്ടാസ് ഇന്നും കുറെ ഹള്ളി ഭാഗത്തിൽ ആ നങ്ങളെ ബണ്ട്വാള സുള്ളിയ പുത്തൂർ ഭാഗത്തേക്കെല്ലാം പോയെങ്കിൽ ഈ മഞ്ഞനാടി ഈ ഭാഗത്തേക്ക് പോയെങ്കിൽ കൂടെ ഇങ്ങനത്തെ ഹിരിയാൽമാരെ നങ്ങൾ കാണുക സാധ്യമാവും. ഒരു ബെൽത്തെ മുണ്ടു ഇല്ലെങ്കിൽ ഒരു അത് മൗലാനെ കമ്പയുണ്ട് ഇപ്പൊ ചൊല്ല അതൊരു ഉടുത്തിട്ടു ആണെങ്കിൽ ഒരു ബെൽത്തെ ചട്ടെ പിന്നെ ഒരു ടൂവാൽ കയ്യില് ഇങ്ങനത്തെ ഒരു വേഷഭൂഷണം പിന്നെ ഒരു നടുക്ക് ഒരു പച്ച ബെൽറ്റ് ബെൽറ്റ് കുറെ
1: മൂവിയില് സിനിമത്തിൽ കൂടെ
0: കാട്ടാറ് മലയാളം സിനിമത്തിലെല്ലാം അതേ ദൃശ്യത്തെ കാട്ടാറ് അവർ ബെൽറ്റിൽ കുറെ സാമാനങ്ങ അത് താക്കോലായിട്ടിക്കോ അഥവാ ബെത്തിലടക്കിര കുറെ സാമാനായിട്ട് ഇങ്ങനത്തെ ബെക്കുള്ള എനിക്ക് വ്യവസ്ഥ കൂടെ ഇന്ന് പെണ്ണുങ്ങളെ എല്ലാ ആഭരണ
1: ചട്ടത്തുനി
0: ഇംഗ്ലീഷ് ഹിന്ദി കന്നഡ ഇത്ര ഭാഷയിലുണ്ട് അത് അത് എല്ലാം ഞങ്ങൾക്ക് മറന്നിട്ട് പോയി എനിക്കത്തെ ഇപ്പൊ ഇല്ലാത്ത എനിക്കത്തെ എല്ലാ ബസ്തരെ പേരെ പിന്നർക്ക് ഓർമ്മയാക്കിട്ട് ദക്കലീകരണക്കാർ എനിക്കത്തെ സ്വറായിരു ഞങ്ങളെ ഉമ്മമാര് അജ്ജിമാര് ബലമ്മമാര് ഫിജിമാർ അങ്ങ തലക്കൊരു എൽസറ കെട്ടിണ്ടിരുന്നാറ് അങ്ങനെ ഒരു പട്ടുരല്ലേ ഒല്ലിണ്ട് ഇന്ന് ഒല്ലി ആരവത്തിൽ ഒല്ലി ഉണ്ട് അങ്ങ് വലിയൊരു ബിസ ആ ഒല്ലിരെ പിന്നെ ഒരു പാവത്തെങ്ങ പോയിട്ട് വേറെങ്ങളിൽ എടുത്തോണ്ട് വന്നിട്ട് ഒരു ലേസുക്ക് പോണ്ടെ എനിക്ക് ഇത്തൊരു കാലഘട്ടം ഇത് വാലുകല്ല ജാകു പോണ്ടെങ്കിൽ ഒരു ഒല്ലിലെ പയച്ചിട്ട് ജണ്ട് പെണ്ണിങ്ങ ഒരു ഒല്ലിലി ഇങ്ങനെ മുദ്ദയായിട്ട് ഇങ്ങനെ പോണ്ടെ എനിക്ക് ഇത്തൊരു കാലഘട്ടം അപ്പൊ അതെല്ലാം നിങ്ങൾ കടന്നു പന്നറ അതിന് നിങ്ങൾക്ക് നോക്കി എനിക്ക് ഇത്തൊരു ഒരു ദൃശ്യം കൂടെ കണ്ടോണ്ടുണ്ട്
1: പണ്ടത്തെ പിരാക്രി ഇങ്ങനെ പോകുമ്പോത്തോ നമുക്ക് എല്ലാം
0: എല്ലാം നെനപ്പാവിടും ഞങ്ങൾക്ക് പിന്നെ കുപ്പായിട്ടുണ്ടിന്നാറ് ഇത്ര ഉദ്ദത്തെ കൈര ബെൽത്തെ കുപ്പായിട്ടുണ്ടിന്നാറ് അതുക്കിണ്ട കുറെ തുണി ഇപ്പം കുറെ ആൾ ഇടരങ്ങുള്ളാറ് അപ്പൊ ഇതിലെല്ലാം ഞങ്ങൾ ഓർമ്മയാക്കുമ്പോ ഞങ്ങളെ ആ സംസ്കൃതിയിലെ ജലക്കുണ്ടല്ലേ അത് മൂന്നല്ല ഞങ്ങൾ നോക്കിയത് ഇപ്പൊ ഞങ്ങളെ കണ്ണിൽ വന്നോണ്ടുണ്ട്.
1: ഓക്കെ ഖണ്ഡിതമായിട്ടും അനേക വിചാരങ്ങൾ അനേക മാഹിതിങ്ങ കൂടെ ഇന്നത്തെ കാര്യക്രമത്തിൽ കൂടെ തന്നോണ്ടിന്നാറ് സോ അതേപോലെ അക്കേരിക്ക് ഞങ്ങളെ ശ്രോതൃമാർഗ് കൊടുക്കറെങ്കിൽ ഒരു സന്ദേശം തരാം സാർ നിങ്ങൾ
0: ഞങ്ങളെ ഇന്നത്തെ ഈ ഒരു നല്ല ശീർഷിക്ക നല്ല ഒരു തലയെൽത്ത് എൻ്റെ ഉണ്ടാ ബാരി സമുദായ പിന്നെ അന്തർ സാംസ്കൃതിക സംബന്ധ ചൊല്ലെനിക്കെത്തി ഒരു വിഷയത്തിൽ